അംഗരാഗനരംഗ ജാകൈജാത് പദനാമ ഗർഭകഞ്ജന്തോഷ പഞ്ചന മുക്തദായക കാമം ആപരൂപമീകനോ സദൈക പുരുഖവതൂത ഗർഭഗഞ്ജന സർവഞ്ജനാദ്രൂപസൂത അംഗഹീന പങ്കനാഥമേക പുരുഖ പാരു സർവ ലായക സർവകായകോ സർവകോപ്രത പാരു സർവഗന്ത സർവഹന്ത സർവദേഹനപേഖോ സർവശാസ്ത്രനാ ജാനീ ജയ രൂപരംഗരദേഖോ പരം വേദ പ്രാണ ജാകഹേനേത ബാഗ്ദനേത ഗൂഢ സിമൃത പ്രാണ ശാസ്ത്ര ഉനയാവൈ ബഹുചേത

ദേ പ്രഭു തരണീതര തീർത്ഥ നാവണ ജാവോ തീർത്ഥ നാമ ഹൈ തീർത്ഥ ശബ്ദ വിചാര അന്തർഗ്യാന ഹൈ ഗുരു ജ്ഞാന സാച്ചാ സാന തീർത്ഥ ദാസ പൂർവ സദാ ദസഹര ഹോ നാമ ഹരി കാ സദാ ജാഞ്ച ദേഹി പ്രഭു തരണീതര संसार रोगी नाम दारू मैल लागे सच बिना गुरवाक निर्मल सदा चानण